0: നോദിയേക്ക് മെഗാഹെർട്സ് ദിവേ എഫ് എം അബദ്വസ് എം മെഗാതുക.
1: ലവയ കഫ്വഹ ലവയ.

അള്ളാഹുഗെ വാദ ഫുളെ അള്ളാഹ് എക്കലാഗെ വാദ ഖിലാഫ് വടിയ നുഗന്നവത്തെ എഹനെക്കമക് മീസകും കുറെ ഗിന മീഹും എക്കമെ നുദനത്തെ.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക് മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാം ഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൽഗുൻ ഷാഹുദ മഹ്മൂദ്. ഓഡിയോ വാഹക ക മിഹാർ അൽഗുമെ മി ഗെനസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ് കെ ഇഷ്ക് മി വാഹക. മി ഹഫ്താ ക മി ഗെനസ്സെനി മി വാഹക കെ പാവിസ് വണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier finden.